ഭൂഷണോജ്വലം ഘോഷമാണ വിഭീഷണാദി ഭൂഷണം സൂഷണാകൃതാംബുധിം വിഭീഷണാക്ഷിതം പദം ഗോപാല ബാലജാല ചൂരബാല കൃഷ്ണമാശ്രയേ.